0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകു റയ്യത്തുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

ആൾവാഷ് ഹമകശ്വറും ഇസ്വദിയ മീഹുന്നായി ഫഹും അണ്ണാനേ മീഹുന്നി എങ്കിഗെംവാ ദ്വഹിഗ്ഗെ ഖണ്ഡ അളുവാ ഫാവാ വകുതക എക്കുറവാനേ ബയകുഖം കശ്വരേ.

ആയത്തേക്ക് എക്കലാങ്ക അളാഗ മച്ച ബാവാലബാറസ്കലാങ്കി എയ്യ് അന്തിരിഖം ഗ തെരെ അലിഖം ഗ തെരയത്യബാ മീഹുൻ നെരുവു മട്ടക്കെ അതി ഹമകശ്വറും അള്ളാഹി ത്യബാ മീഹുൻ നാമെതു നുഹനു ഓഗാവന്ത റഹീം വന്ത റസ്കലാങ്കി കങ്കശവരെ.

0: അത് വരം ഹിഗാമ വരം അസറുകഥ മാണ ഫോൺ റീത്തി ലവേ ദിമ്മെ അഴിമെന്ന മിയാടുവണി മിഫാറുഗ്യ ബാവരിയക്ക് ഇബ്രാഹിം അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: കൊബാക്കിനെ ഇബ്രാഹിം ഹാൽ
1: ഇബ്രാഹിം ഗഹാല വറസ്ത കര സാമി അഹമ്മദ് വഹീദ് ഗഹാല കൊൽക്കീനത്ത
0: അൽഹംദുലില്ലാഹ് അഴുൻ വര രംഗൾ വരം അവ ശിഫായക്കൻ എതെങ്കേതോ
1: അതെ പുറന്തകം മെവളനി പനറവന ദോ ഇന്ത്യയായി
0: എന്തോ അമദത്രക്കാൻ എതെങ്കെ തൊക്കോ ബക്കൊല്ലവേക്കത്തോ എതിഫോത്തി കൊല്ലവേക്ക മിരേ മീ എതിഫോത്തി
1: ഇന്നാണ് വറ ജമീല സലീമുഗെ ലവയെ ഇന്നാണ് എതിഫ
0: ദെൻ ഖാസ കൊല്ലാനി കൊമ്പേക്ക
1: ഖാസ കൊല്ലാനി അമ എന്ന പുറത്തമവേ അടുക ടീമ സാമിയാവെ സിമിനെ ഗൊത്ത ദെൻ അൽഫാ ടെൻ നായിലായം അഡു ഇബ്രാഹിമുഗ ഫറാത്തും വറ ഹാത്ത കൊല്ലൻ ദെൻ കോൺഫറൻസ് ടീമുഗ എമ്മെന്ന ദെൻ അളുകണ്ടു അങ്ങനെ ഷാദിയ ഹസനുവം ഹമ ഹീതരിക്കം പോർ കൊദ്ദെ ദിവരാജ്യ ഹുരിയ ലുബുവത്തി അക്കുന്ന അഹുത്തുന്ന വറ ബുഡ ശുക്രിയ മിരേ ദെൻ കുറുക്കോ നിമ്മാലാണ്
0: ദെൻ ഇബ്രാഹിമുഗ ഇസ്സുന ഇക്കീഗ അളുകണ്മെ മീലാവ അഗൻമെങ്കെ എക്വേരി എഹോൻ തരിയക ഖാസ കൊല്ലാനെങ്കെ തോ
1: മസ്സലനെ മസ്സലനെ മസ്സലനെ
0: അദവൻമെങ്കെ എക്വേരി മുഹമ്മദ് റഷീദ് അദി ഇബ്രാഹിം എദ്ലവി ഹുരിഹ റഹ്മത്തരി നഷാ അടുഗെ ടീമ നിലവ ഖാസ കൊല്ലമു അഗൻമെ മിഹസബ് ലവ ഗനസ്തേന വര ബാജ് രേകങ്ങെ തെ വക്കിലാനെങ്കെ തോ
1: കൊളംബസ്.